0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം ഡ്യുവൽ സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
4: ആഴ്ചവട്ടം, കഴിഞ്ഞ ആഴ്ചയിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം.
2: കുട്ടനാടിന്റെ കാർഷിക സാംസ്കാരിക പൈതൃകം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലേക്ക് നിർദ്ദേശിക്കപ്പെടുന്ന അഭിമാന വാർത്തയോടെയാണ് ഈ വാരം നമ്മൾ ആരംഭിക്കുന്നത്. ഒപ്പം കേരളത്തിന്റെ ഭരണതലപ്പത്തെ പുതിയ മാറ്റങ്ങളും സംസ്ഥാനത്തെ ആശങ്കപ്പെടുത്തുന്ന പകർച്ചവ്യാധി കണക്കുകളും ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നു. സാമ്പത്തിക ലോകത്തേക്ക് നോക്കുമ്പോൾ ഇന്ത്യ ബ്രിട്ടൻ വ്യാപാര കരാറും ഇലോൺ മസ്കിന് സംഭവിച്ച ആസ്തി ഇടിവും ചർച്ചയാകുന്നു. രാഷ്ട്രീയ രംഗത്ത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ രാജിയും തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞാ വിവാദങ്ങളും ഇടം പിടിക്കുന്നു. ആഗോളതലത്തിൽ ബ്രിട്ടനിലെ രാഷ്ട്രീയ അട്ടിമറിയും വെനസ്വേലയിലെ നടുക്കുന്ന ഇരട്ട ഭൂകമ്പവും നമ്മൾ ഇന്ന് വിലയിരുത്തുന്നു. കായികരംഗത്ത് റെക്കോർഡുകൾ തിരുത്തി കുറിക്കുന്ന ലയണൽ മെസ്സിയുടെ കുതിപ്പും 981 ദിവസങ്ങൾക്ക് ശേഷമുള്ള നെയ്മറുടെ തിരിച്ചുവരവും താരസംഘടനയായ അമ്മയുടെ ഭരണസമിതി ഒന്നടങ്കം രാജിവെച്ചൊഴിഞ്ഞ സിനിമാ ലോകത്തെ വൻ ഭൂകമ്പവും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു. നമസ്കാരം അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. ഇന്ന് ആഴ്ചവട്ടത്തിൽ കൂടെയുണ്ട് ഞാൻ സുമൻ. ആദ്യം ആനുകാലിക വിശേഷങ്ങൾ. കേരളത്തിന് വലിയൊരു അന്താരാഷ്ട്ര ബഹുമതി കൈവരാൻ പോകുന്ന വാർത്തയോടെയാണ് ഇന്നത്തെ ആനുകാലിക വിശേഷം ആരംഭിക്കുന്നത്. കുട്ടനാടിന്റെ കാർഷിക സാംസ്കാരിക പൈതൃകം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ശുപാർശ നൽകും. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിന്റെ വിദഗ്ധ പഠന റിപ്പോർട്ട് പരിഗണിച്ചാണ് കുട്ടനാടിനെ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ഒരുങ്ങുന്നത്. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് ഒരു സുപ്രധാന ഭരണ നടപടി പുറത്തു വന്നിട്ടുണ്ട്. ക്ഷേത്രങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്ന 246 കോടി രൂപയുടെ ആഡംബര വാണിജ്യ വികസന പദ്ധതികൾ മുഖ്യമന്ത്രി വിജയ് നയിക്കുന്ന TVK സർക്കാർ റദ്ദാക്കി. ക്ഷേത്ര വരുമാനം ക്ഷേത്ര നവീകരണത്തിനും ഭക്തരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിലപാടിലാണ് സർക്കാർ. കേരളത്തിലെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയൊരു ചുവടുവെപ്പാണ് മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്നത്. വാഹനാപകടങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്താനും പ്രതിരോധിക്കാനുമായി എല്ലാ ജില്ലകളിലും പോസ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുന്നു. രണ്ടോ അതിലധികമോ മരണമുണ്ടാകുന്ന അപകടങ്ങൾ ഈ ശാസ്ത്രീയ സമിതി പ്രത്യേകം പരിശോധിക്കും. പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയം വലിയൊരു വ്യക്തത പോയ വാരം വരുത്തിയിരുന്നു. ഇന്ത്യൻ പൌരന്മാർക്ക് നൽകുന്ന പാസ്പോർട്ട് അന്താരാഷ്ട്ര യാത്രകൾക്കുള്ള ഒരു പ്രാഥമിക രേഖ മാത്രമാണ് എന്നും അത് ഇന്ത്യയിൽ പൌരത്വം തെളിയിക്കാനുള്ള അന്തിമ രേഖയല്ല എന്നുമാണ് മന്ത്രാലയം പോയ വാരം വ്യക്തമാക്കിയത്. സംസ്ഥാന ഭരണ തലപ്പത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി വിശ്വനാഥ് സിൻഹയെ നിയമിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് പോയ വാരം. നിലവിലെ ചീഫ് സെക്രട്ടറി Jayatilak ഈ മാസം 30 വിരമിക്കുന്ന ഒഴിവിലാണ്. 1991 ബാച്ചിലെ ഈ മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ചുമതലയേൽക്കുന്നത്. അതേസമയം പകർച്ചവ്യാധികൾ കേരളത്തിന്റെ പൊതുജന ആരോഗ്യത്തിന് കടുത്ത ഭീഷണിയാവുകയാണ്. ഈ വർഷം ഇതുവരെ വിവിധ പനികൾ ബാധിച്ച് സംസ്ഥാനത്ത് 192 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അമീബിക് മസ്തിഷ്ക ജ്വരം, ഹെപ്പറ്റൈറ്റിസ് എ, ഡെങ്കിപ്പനി, എലിപ്പനി, ജപ്പാൻ ജ്വരം എന്നിവയാണ് മരണഭീതി പടർത്തുന്നത്. കുടിവെള്ളം മലിനപ്പെട്ടതാണ് ടൈഫോയിഡ്, കോളറ തുടങ്ങിയ ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് എക്കണോമിക് റിവ്യൂ രേഖകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ ഏറ്റവും ദരിദ്രരായ കുടുംബങ്ങൾക്കുള്ള അന്ത്യോദയ അന്നയോജന മഞ്ഞ റേഷൻ കാർഡുകളിൽ മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ 2013 ഭക്ഷ്യഭദ്രതാ നിയമം ഭേദഗതി ചെയ്യാൻ ഒരുങ്ങുന്നുവെന്നുള്ളതാണ്. ഇനി മുതൽ കുടുംബത്തിലെ ഓരോ അംഗത്തിനും 7 കിലോ വീതം ഭക്ഷ്യധാന്യം നൽകുമെങ്കിലും ഒരു കുടുംബത്തിന് ലഭിക്കുന്ന പരമാവധി വിഹിതം 35 കിലോ ആയി തന്നെ തുടരും. കേരള തീരത്തു നിന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസമേകി വലിയ നെയ്ച്ചാളകൾ കൂട്ടത്തോടെ ലഭിച്ചു തുടങ്ങി. സർക്കാർ നിശ്ചയിച്ച 10 സെന്റിമീറ്റർ ലീഗൽ സൈസിന് മുകളിലുള്ള മത്തിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മറ്റൊരു വാർത്ത, അന്തരിച്ച ADM നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജന എൻ നായർക്ക് സർക്കാരിന്റെ സമാശ്വാസ തൊഴിൽദാന പദ്ധതി പ്രകാരം ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ നിയമനം നൽകി റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയത് പോയ വാരം. ഉത്തർപ്രദേശിൽ നിന്നുള്ള മറ്റൊരു പ്രധാന സംഭവ വികാസത്തിൽ, രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട സംഭാവന തട്ടിപ്പ് വിവാദങ്ങൾക്കിടയിൽ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിശ്വ ഹിന്ദു പരിഷത്ത് ഉപാധ്യക്ഷൻ ചമ്പത് റായി രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ തലവൻ സ്ഥാനം രാജിവെച്ചു. ട്രസ്റ്റി അനിൽ മിശ്രയും ഒപ്പം രാജി സമർപ്പിച്ചിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ വിപണിയെയും ആഗോള സമ്പദ് വ്യവസ്ഥയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നറിയാം ഇനി ആഴ്ചവട്ടത്തിലൂടെ. അതിനു മുന്നേ മനോഹരമായ ഒരു പാട്ടാസ്വദിക്കാം ആഴ്ചവട്ടം.

ആഴ്ചവട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി സാമ്പത്തിക രംഗത്തെ വിശേഷങ്ങൾ. വ്യാപാര മേഖലയിലെ വലിയൊരു നാഴികക്കല്ലോടെയാണ് സാമ്പത്തിക രംഗത്തെ വിശേഷങ്ങൾ ആരംഭിക്കുന്നത്. ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ജൂലൈ 15 മുതൽ നിലവിൽ വരും. ഇതോടെ ഇറക്കുമതി ചെയ്യുന്ന വിദേശ വാഹനങ്ങൾക്കും മദ്യത്തിനും രാജ്യത്തിന് വില കുറയാൻ വഴിയൊരുങ്ങും. സംസ്ഥാനത്തിന്റെ ധനകാര്യ മാനേജ്മെന്റിലെ പാളിച്ചകൾ വ്യക്തമാക്കിക്കൊണ്ട് 2024-25 വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയിൽ സമർപ്പിച്ചു. കിഫ്ബിയും പെൻഷൻ കമ്പനിയും വൻ ബാധ്യതയാണെന്നും സംസ്ഥാനത്തിന്റെ ഓഫ് ബജറ്റ് കടബാധ്യത 39,230 കോടി രൂപയാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ആഗോള സമ്പന്നരുടെ പട്ടികയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്പേസ് എക്സിന്റെ വിപണി മൂല്യത്തിലുണ്ടായ ഇടിവോടെ ലോകത്തെ ആദ്യ ട്രില്യണർ പദവി ഇലോൺ മസ്കിന് നഷ്ടമായി. മസ്കിന്റെ വ്യക്തിഗത ആസ്തി 1.32 ട്രില്യൺ ഡോളറിൽ നിന്ന് 95,700 കോടി ഡോളറായി കുറഞ്ഞു. അന്താരാഷ്ട്ര യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ജൂലൈ 1 മുതൽ പാസ്പോർട്ട് അപേക്ഷാ ഫീസ് കേന്ദ്ര സർക്കാർ കുത്തനെ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. 36 പേജിന് 2,500 രൂപയും 60 പേജിന് 3,500 രൂപയുമാണ് പുതിയ നിരക്ക്. തൽക്കാൽ നിരക്കുകളും യഥാക്രമം 5,000, 6,000 രൂപയായി വർദ്ധിപ്പിക്കും. അതേസമയം പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് വാണിജ്യ LPG സിലിണ്ടറുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പൂർണ്ണമായി നീക്കി വിതരണം പുനഃസ്ഥാപിച്ചത് ഹോട്ടൽ മേഖലയ്ക്ക് വലിയ ആശ്വാസമായിട്ടുണ്ട്. ഈ സാമ്പത്തിക രംഗത്തെ ചലനങ്ങൾ എങ്ങനെയാണ് രാഷ്ട്രീയ അണിയറകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്നറിയാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

രാഷ്ട്രീയ രംഗത്തെ വിശേഷങ്ങളുമായി ആഴ്ചവട്ടം തുടരുന്നു. കൂടെയുണ്ട് ഞാൻ സുനിൽ. ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിലെ നിർണായക നീക്കങ്ങളാണ് രാഷ്ട്രീയ വിശേഷത്തിൽ ആദ്യം തന്നെ പറയാനുള്ളത്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ തന്റെ രാജ്യസഭാ കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ചു. രാഷ്ട്രപതി രാജി സ്വീകരിച്ചു. മൂന്നാം മോദി മന്ത്രിസഭയിൽ ന്യൂനപക്ഷകാര്യം, മത്സ്യബന്ധനം എന്നിവ കൈകാര്യം ചെയ്തിരുന്ന അദ്ദേഹം ഇനി കേരളം കേന്ദ്രീകരിച്ച് പാർട്ടി സംഘടനാ രംഗത്ത് സജീവമാകുമെന്നാണ് വിവരം. കേരള രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെല്ലാം കൂടെയുണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫ് അംഗം സിഎം രവീന്ദ്രനെ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ പ്രതിപക്ഷ നേതാവിന്റെ പേഴ്സണൽ സ്റ്റാഫ് പട്ടികയ്ക്ക് സർക്കാർ അംഗീകാരം നൽകിയത് പോയ വാരം. സിപിഎം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം സിപി പ്രമോദാണ് പുതിയ പ്രൈവറ്റ് സെക്രട്ടറി. നിയമക്കുരുക്കിൽപ്പെട്ട കൌൺസിലർമാരുടെ വാർത്തയാണ് അടുത്തത്. ചട്ടങ്ങൾ ലംഘിച്ച് വിവിധ ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ഹൈക്കോടതി റദ്ദാക്കിയതിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ 19 BJP കൌൺസിലർമാർ ചട്ടപ്രകാരം പുനഃസത്യപ്രതിജ്ഞ ചെയ്തു. സമാനമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത പാലക്കാട് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗം സുനിലിന്റെ സത്യപ്രതിജ്ഞയും ഹൈക്കോടതി റദ്ദാക്കി. തൊഴിലാളി സംഘടനാ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് CITU ഒരുങ്ങുകയാണ്. പരമ്പരാഗത സമര രീതികൾ മാറ്റി യുവതലമുറയിലെ തൊഴിലാളികളെ ആകർഷിക്കാൻ പുതിയ ശൈലികൾ സ്വീകരിക്കാൻ അഖിലേന്ത്യാ കമ്മിറ്റി പോയ വാരം തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ CPM നേതൃത്വത്തിന്റെ പ്രവർത്തന ശൈലിക്കെതിരെ പാർട്ടി ഔദ്യോഗിക വാരികയായ ചിന്തയിലൂടെ കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ പരസ്യമായി രംഗത്തെത്തിയത് പോയ വാരം. നേതാക്കളുടെ പെരുമാറ്റവും ജീവിത രീതിയും അടിയന്തരമായി തിരുത്തപ്പെടണമെന്ന് ലേഖനത്തിലൂടെ അവർ ആവശ്യപ്പെടുന്നു. ഈ ആഭ്യന്തര രാഷ്ട്രീയ നീക്കങ്ങൾക്കിടയിൽ ആഗോളതലത്തിൽ സംഭവിച്ച ഞെട്ടിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണെന്നറിയാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

ലോകവിശേഷങ്ങളുമായി ആഴ്ചവട്ടം തുടരുന്നു. ബ്രിട്ടനിലെ നാടകീയമായ രാഷ്ട്രീയ അട്ടിമറി വിശേഷത്തോടുകൂടിയാണ് ലോകവിശേഷങ്ങൾ ആരംഭിക്കുന്നത്. ജനപ്രീതി ഇടിവും പാർട്ടിയിലെ ആഭ്യന്തര കലഹവും മൂലം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ രാജി പ്രഖ്യാപിച്ചത് പോയ വാരം. മുൻ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ ആന്റി ബേൺഹാം അടുത്ത പ്രധാനമന്ത്രിയാകുമെന്നാണ് സൂചന. ഊർജ മേഖലയെ ആശങ്കയിലാഴ്ത്തി ഖത്തറിലെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക പ്ലാന്റായ റാസ് ലഫാനിൽ വൻ സ്ഫോടനമുണ്ടായത് പോയ വാരം. ഞായറാഴ്ച രാത്രി പ്രവർത്തനം പുനരാരംഭിക്കുന്നതിനിടയിൽ ഉണ്ടായിട്ടുള്ള സ്ഫോടനത്തിൽ 54 പേർക്ക് പരിക്കേൽക്കുകയും 18 പേരെ കാണാതാവുകയും ചെയ്തു. മറ്റൊരു ദുരന്ത വാർത്തയിൽ വെനസ്വേലയെ നടുക്കി ഒരു മിനിറ്റിനിടയിൽ 7.1, 7.5 തീവ്രത രേഖപ്പെടുത്തിയ അതിശക്തമായ ഇരട്ട ഭൂകമ്പം ഉണ്ടായി. തലസ്ഥാനമായ കാരക്കാസിൽ നിരവധി കെട്ടിടങ്ങൾ തകരുകയും നിരവധി പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. യൂറോപ്പിലാകട്ടെ കടുത്ത ഉഷ്ണതരംഗം മൂലം ജനജീവിതം സ്തംഭിച്ചിരിക്കുകയാണ്. താപനില 40 ഡിഗ്രിക്ക് അടുത്തായതോടെ ഫ്രാൻസ്, ബ്രിട്ടൻ, ഇറ്റലി രാജ്യങ്ങളിൽ ചുവപ്പ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച് സ്കൂളുകൾ അടച്ചുപൂട്ടി. ചരിത്രത്തിൽ ആദ്യമായി 1985 കനിഷ്ക വിമാന ദുരന്തത്തിന് പിന്നിൽ ഖലിസ്ഥാൻ ഭീകരവാദികളാണെന്ന് കാനഡ ഔദ്യോഗികമായി തുറന്ന് സമ്മതിച്ചത് പോയ വാരം. കനേഡിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസാണ് 329 പേരുടെ ജീവനെടുത്ത ഈ ദുരന്തത്തിന്റെ 40-ാം വർഷത്തിൽ ഇക്കാര്യം പരസ്യമാക്കിയത്. ആഗോളതലത്തിലെ ഈ സംഭവ വികാസങ്ങൾക്കൊപ്പം സാങ്കേതിക വിദ്യയിലെ പുതിയ വിപ്ലവങ്ങൾ എന്തൊക്കെയാണെന്നറിയാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

0: ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി സാങ്കേതിക രംഗത്തെ പുതിയ വിശേഷങ്ങൾ. സാങ്കേതിക ലോകത്തെ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്ന വലിയൊരു പ്രഖ്യാപനത്തോടെയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ലോകമെമ്പാടും 300 കോടിയിലധികം ഉപയോക്താക്കളുള്ള ജനപ്രിയ മെസ്സേജിംഗ് ആപ്പായ വാട്സപ്പിന്റെ പുതിയ ആഗോള തലവനായി മുംബൈ സ്വദേശിയും ക്രെഡ് സ്ഥാപകനുമായ 47-കാരൻ കുനാൽ ഷായെ മെറ്റ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ആ ഒരു വിശേഷം. രാജ്യത്ത് നീറ്റ് പുനഃപരീക്ഷയോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക വിലക്ക് അവസാനിച്ചതോടെ പ്രമുഖ ആപ്പായ ടെലിഗ്രാം ഇന്ത്യയിൽ വീണ്ടും പ്രവർത്തന സജ്ജമായി പ്ലേ സ്റ്റോറുകളിൽ ലഭ്യമായി തുടങ്ങി. എന്നാൽ ടെലഗ്രാം വഴി വൻതോതിൽ സാമ്പത്തിക തട്ടിപ്പുകളും കുട്ടികളെ ചൂഷണം ചെയ്യുന്ന ദൃശ്യങ്ങളും പ്രചരിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ ആപ്പിനെതിരെ സജീവ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ആപ്പിൾ പ്രേമികൾക്ക് തിരിച്ചടിയായി ഇന്ത്യയിലും US മാക്ബുക്ക് ഐപാഡ് ശ്രേണിയിലെ ഉൽപ്പന്നങ്ങൾക്ക് ആപ്പിൾ വലിയ തോതിൽ വില വർദ്ധിപ്പിച്ചു. ചില പ്രോ മോഡലുകൾക്ക് 1,00,000 രൂപ വരെയാണ് വില ഉയർന്നിരിക്കുന്നത്. സാങ്കേതിക ലോകത്തെ ഈ കാര്യങ്ങൾ കളിമുറ്റങ്ങളിലെ ആവേശകരമായ പോരാട്ടങ്ങളിലേക്ക് വഴിമാറുന്നു. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം
1: പിടിയാനാ

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി കായിക രംഗത്തെ വിശേഷങ്ങൾ. ഫുട്ബോൾ ചരിത്രത്തിലെ സുവർണ റെക്കോർഡുകളുമായിട്ടാണ് കായിക വിശേഷങ്ങൾ ആരംഭിക്കുന്നത്. ലോകകപ്പ് ഗ്രൂപ്പ് മത്സരത്തിൽ ഓസ്ട്രിയക്കെതിരെ വല കുലുക്കിയതോടെ അർജന്റീന നായകൻ ലയണൽ മെസ്സി ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന ചരിത്ര റെക്കോർഡ് സ്വന്തമാക്കിയത് പോയ വാരം. ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസയുടെ 16 ഗോളുകളുടെ റെക്കോർഡ് 17 ഗോളുകളോടെയാണ് മെസ്സി തിരുത്തിയത്. മറ്റൊരു കാര്യം, നീണ്ട 981 ദിവസങ്ങൾക്ക് ശേഷം സൂപ്പർ താരം നെയ്മർ ബ്രസീൽ ജേഴ്സിയിൽ കളിക്കാനിറങ്ങിയത് പോയ വാരം. സ്കോട്ട്ലൻഡിനെതിരെയുള്ള മത്സരത്തിൽ പകരക്കാരനായി ഇറങ്ങിയ നെയ്മറുടെ സാന്നിധ്യത്തിൽ ബ്രസീൽ നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി. ആതിഥേയരായ മെക്സിക്കോയും ചെക്ക് റിപ്പബ്ലിക്കിനെ തകർത്ത് ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും ജയിച്ച് നോക്കൌട്ട് പ്രവേശനം ഉറപ്പാക്കി. എന്നാൽ മത്സരത്തിനിടെ കനേഡിയൻ താരം ഇസ്മായിൽ കോനയെ ഫൌൾ ചെയ്ത ഖത്തർ താരം അസീം മാഡിബോയ്ക്ക് ഫിഫ 5 മത്സരങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. ഇനി ക്രിക്കറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 15-കാരൻ വൈഭവ് സൂര്യവംശിയെ അയർലൻഡ് ഇംഗ്ലണ്ട് 2020 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സീനിയർ ടീമിൽ ഉൾപ്പെടുത്തി. എന്നാൽ മൈതാനത്തെ അട്ടിമറി വിജയത്തിൽ 2020 ലോക ചാമ്പ്യന്മാരായ ഇന്ത്യയെ 34 റൺസിന് പരാജയപ്പെടുത്തി അയർലൻഡ് ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യക്കെതിരെ അന്താരാഷ്ട്ര വിജയം നേടുകയും ചെയ്തു. അത്ലറ്റിക്സിൽ ദോഹ ഡയമണ്ട് ലീഗിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് 4 സ്ഥാനത്ത് ഒതുങ്ങേണ്ടി വന്നതിനാൽ ഫൈനൽ റൗണ്ട് യോഗ്യത നഷ്ടമാവുകയും ചെയ്തു. കായികരംഗത്തെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി കലാലോകത്തെ വിശേഷങ്ങൾ അറിയാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

മലയാള ചലച്ചിത്ര മേഖലയെ നടുക്കിയ വൻ ഭരണ പ്രതിസന്ധിയോടെയാണ് കലാലോകത്തെ വിശേഷങ്ങൾ ആരംഭിക്കുന്നത്. വാർഷിക റിപ്പോർട്ടിലെയും കണക്കിലെയും വീഴ്ചകൾ അംഗങ്ങൾ ജനറൽ ബോഡിയിൽ ചോദ്യം ചെയ്തതിനെ തുടർന്ന് താരസംഘടനയായ അമ്മയുടെ ഭരണസമിതി ഒന്നടങ്കം രാജിവെച്ചൊഴിഞ്ഞു. പ്രസിഡന്റ് ശ്വേതാ മേനോന്റെ രാജിക്ക് പിന്നാലെ മുതിർന്ന നടി മല്ലിക സുകുമാരനും സംഘടനയിൽ നിന്ന് രാജി പ്രഖ്യാപിച്ചു. സിനിമാ പ്രഖ്യാപനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ റോക്കിംഗ് സ്റ്റാർ യഷിന്റെ ബിഗ് ബജറ്റ് ചിത്രം ടോക്സിക് 2026 ഓഗസ്റ്റ് 26 ലോകവ്യാപകമായി റിലീസ് ചെയ്യുമെന്ന് നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ചു. ജോജു ജോർജ്, ഷാജി കൈലാസ് കൂട്ടുകെട്ടിലിറങ്ങുന്ന ആക്ഷൻ ചിത്രം വരവ് UA സർട്ടിഫിക്കറ്റോടെ റിലീസിന് തയ്യാറെടുക്കുന്നു. തമിഴിൽ കമലഹാസന്റെ നിർമ്മാണത്തിൽ രജനീകാന്ത് ഡോക്ടറുടെ വേഷത്തിലെത്തുന്ന 173 ചിത്രത്തിന് ധർമ്മൻ എന്ന് പേരിട്ടു. അശ്വത് മാരിമുത്തുവാണ് സംവിധായകൻ. മലയാളത്തിൽ പൃഥ്വിരാജ് വൈശാഖ് ടീമിന്റെ ബിഗ് ബജറ്റ് ആക്ഷൻ ചിത്രം ഖലീഫയുടെ ചിത്രീകരണം ദുബായിൽ പൂർത്തിയായി. അതേസമയം മോഹൻലാൽ മീരാ ജാസ്മിൻ കോംബോ വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന തരുൺ മൂർത്തി ചിത്രം അതിമനോഹരം 24 December റിലീസ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടത് പോയ വാരം. എന്നാൽ ദിലീപിനെ നായകനാക്കി ജഗൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന നീക്കം എന്ന സിനിമയുടെ റിലീസ് സാമ്പത്തിക തർക്കങ്ങളെ തുടർന്ന് മദ്രാസ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞു. കലാലോകത്തെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി പോയ വാരത്തെ നഷ്ടങ്ങൾ അറിയാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി പോയ വാരത്തെ നഷ്ടങ്ങൾ. സംവിധായകനും നടനുമായ കെ ഭാഗ്യരാജ് വിടവാങ്ങിയത് പോയ വാരം അദ്ദേഹത്തിന് 73 വയസ്സായിരുന്നു. ചെന്നൈയിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. തിരക്കഥാകൃത്തായും തിളങ്ങിയിട്ടുണ്ട്. 25 സിനിമകൾ സംവിധാനം ചെയ്തു. 1983 മുന്താണി മുടിച്ച് എന്ന ചിത്രത്തിലൂടെ നടി ഉർവശിയെ സിനിമാ ലോകത്തിന് പരിചയപ്പെടുത്തിയ സംവിധായകനാണ് ഇദ്ദേഹം. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും ഭാഗ്യരാജ് അഭിനയിച്ചിട്ടുണ്ട്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ നായിക പൂർണിമ ഭാഗ്യരാജാണ് ഭാര്യ. വിടവാങ്ങിയ ഭാഗ്യരാജന് ആദരാഞ്ജലികൾ. ഇതോടുകൂടി ഈ ആഴ്ചയിലെ ആഴ്ചവട്ടം പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കും അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024786. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. ഭാരതം ആഴി മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ നോക്കൌട്ട് മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ഓരോ പൌരനും അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ ഈ മാസം രാജ്യം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിൽ ആകാശവാണിയിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഭാരതം ആഴി മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മോദി പറഞ്ഞു. അടുത്തിടെ കൊൽക്കത്തയിൽ INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രി എന്നിവ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാക്കി.
1: हमने मन की बात में देशवासियों की अनेक उपलब्धियों पर चर्चा की है. जून में भी देश ने कुछ ऐसी उपलब्धियां हासिल की हैं जो हर देशवासी को गर्व से भर देती हैं. ये सफलताएं देश की सुरक्षा और आत्मनिर्भरता से जुड़ी है. हाल ही में मुझे कोलकाता में नौसेना से जुड़े एक कार्यक्रम में शामिल होने का अवसर मिला. वहां INS दुनागिरी, INS സംശോധക് ഓർ INS അഗ്രയ കോ ഭാരതീയ നൌസേന കെ ബേഡേ മേ ഷാമിൽ കിയാ ഗയാ.
0: വ്യോമയാന മേഖലയിൽ രാജ്യം ജൂണിൽ മികച്ച വിജയം കൈവരിച്ചു. ഇന്ത്യൻ നിർമ്മിത C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കി. സമാന രീതിയിൽ 40 വിമാനങ്ങൾ രാജ്യത്ത് നിർമ്മിക്കുന്നുണ്ടെന്നും ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക് പുതിയ ശക്തി നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. DRDO തദ്ദേശമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ ഈ മാസം വിജയകരമായി പരീക്ഷിച്ചു. DRDO ലബോറട്ടറികളും രാജ്യത്തെ വ്യവസായ പങ്കാളികളും സംയുക്തമായാണ് ഇത് വികസിപ്പിച്ചത്. പശ്ചിമേഷ്യയിലെ യുദ്ധസാഹചര്യത്തിൽ നടത്തിയ അഭ്യർത്ഥനകൾക്ക് പിന്തുണയും സഹകരണവും നൽകിയ രാജ്യത്തെ ഓരോ പൌരനോടും രാജ്യം കടപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജനയിൽ രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഗവൺമെന്റ് ഇൻഷുറൻസ് സുരക്ഷാ കവചം ഒരുക്കി. വെറും 20 രൂപയുടെ വാർഷിക പ്രീമിയം വഴി 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. പദ്ധതി പ്രകാരം ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം കുടുംബങ്ങൾക്ക് ലഭിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: സർക്കാർ ദേശ് കെ കരോഡോ പരിവാരോ തക് സുരക്ഷാ കാ കവച് പഹുചാ രഹി ഹൈ. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന കെ തഹത് കേവൽ 20 രൂപയെ കെ സാലാനാ പ്രീമിയം യാനി കേവൽ 1 സാൽ കെ 20 രൂപയെ കാ പ്രീമിയം ഉസ് പർ 2 ലാഖ് രൂപയെ തക് കാ ദുർഘടന ബീമാ മിൽത്ത ഹൈ. അബ് തക് ഇസ് യോജന സെ 58 കരോഡ് സെ അധിക ലോക് ജുഡ് ചുക്കെ ഹൈ. ഇൻമേ കരീബ് 28 കരോഡ് ഹമാരി മാതായേ ബഹനേ ബേട്ടിയാ ഹൈ.
0: അന്ധവിശ്വാസം തെറ്റിദ്ധാരണ മാത്രമല്ല, അത് ഭയം ജനിപ്പിക്കുന്നതുകൂടിയാണ്. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുകയും ചെയ്യുന്നു. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അന്ധവിശ്വാസമടക്കം പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്നും നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. നാഗാലാന്റിലെ നാഗാലാന്റ് ബേബി ലീഗ് ഫുട്ബോൾ മത്സരത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പരാമർശിച്ചു. ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കിയതായും കുട്ടികളുടെ മനസ്സിൽ ഇത് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു.
1: മൈ അക്സർ കഹതാ ഹൂ ജോ ഖേൽതാ ഹൈ വോ ഖിൽതാ ഹൈ. ആജ് ദേശ് മേ ഐസേ യുവാവോ കി സംഖ്യ ബഹുത് തേജി സെ ബഡ് രഹി ഹൈ ജോ ഖേൽ ഭി രഹേ ഹൈ ഓർ ഖിൽ ഭി രഹേ ഹൈ. പഹലേ കി തുൽനാ മേ അബ് കഹീ അധിക യുവാ ഖേലോ കോ കരിയർ കെ രൂപ് മേ അപ്നാ രഹേ.
0: യുവാക്കളെ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സജ്ജമാക്കുന്നതിന് ന്യൂഡൽഹിയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല നിർമ്മിത ബുദ്ധി, ഡാറ്റാ സയൻസ് എന്നിവയിൽ ബിടെക് പ്രോഗ്രാം ആരംഭിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യയെ ഭാരതത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിന് ചുവടുവയ്പ്പാണ്. ഈ ശ്രമത്തിൽ കേന്ദ്ര സംസ്കൃത സർവകലാശാലയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ജനങ്ങളാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ സംരംഭങ്ങൾ മനസ്സിൽ ദൃഢനിശ്ചയം ഊർജ്ജവും സമൂഹത്തിന്റെ പിന്തുണയുമുണ്ടെങ്കിൽ ഏതു വലിയ മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്നതിന്റെ സൂചകമാണെന്നും നരേന്ദ്രമോദി മൻ കി ബാത്തിൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ അവലോകനം ചെയ്യുന്ന ഇരു നേതാക്കളും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ പ്രവാസികളുമായും മോദി സംവദിക്കും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യൻ രാജ്യരക്ഷാ സേനയുടെ ഒരു സംഘവും രണ്ട് ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പും രണ്ട് ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം പുരോഗമിക്കുന്നു. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. 2000 ശേഷം കേരളത്തിൽ പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഭാവിയിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യത മുന്നിൽ കാണണമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 5 പ്രായക്കാരായ 19,80,224 കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത്. 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് ബൂത്തുകളിൽ എത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് നാളെയും മറ്റന്നാളും വീടുകളിലെത്തി വാക്സിൻ നൽകും. കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി സണ്ണി ജോസഫ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിർവഹിച്ചു. കോഴിക്കോട്ടെ നാദാപുരം കല്ലാച്ചി MLP സ്കൂളിൽ KM അഭിജിത്ത് MLA ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലം ജില്ലാതല ഉദ്ഘാടനം ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രിയിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നിർവഹിച്ചു. പത്തനംതിട്ട ജില്ലാതല പരിപാടി അടൂർ ജനറൽ ആശുപത്രിയിൽ മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലയിൽ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ജില്ലാതല ഉദ്ഘാടനം ചേരനല്ലൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ TJ വിനോദ് MLA നിർവഹിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ നോക്കൌട്ട് മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. ആദ്യ മത്സരത്തിൽ രാത്രി 12:30 സൌത്ത് ആഫ്രിക്കയും കാനഡയും ഏറ്റുമുട്ടും. ലോസ് ഏഞ്ചൽസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. രാവിലെ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീന 1-3 3 ജോർദാനെ തോൽപ്പിച്ചു. ജിയോവാനി ലോസെൽസോ, ലൌതാരോ മാൾട്ടിനസ്, ലയനൽ മെസ്സി എന്നിവർ ഗോളുകൾ നേടി. ഇതോടെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് മെസ്സി നിലനിർത്തി. അൾജീരിയ ഓസ്ട്രിയ മത്സരം ഇരു ടീമുകളും 3 നേടി സമനിലയിൽ പിരിഞ്ഞു. ICC വനിതാ T20 ലോകകപ്പിൽ അവസാന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7:00 മത്സരം. FIH പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ലണ്ടനിൽ രാത്രി 8:30 മത്സരം. ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അനാവശ്യ വിവാദങ്ങൾ കൊണ്ട് നഷ്ടമാകാൻ പാടില്ലെന്ന് മന്ത്രി KM ഷാജി പറഞ്ഞു. PM ശ്രീ വിഷയത്തിൽ ക്യാബിനറ്റ് ഉപസമിതി തീരുമാനം വരട്ടെയെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഏകജാലക പ്രവേശനത്തിന്റെ 3rd അലോട്ട്മെന്റ് പട്ടിക പ്രസിദ്ധീകരിച്ചു. ലിസ്റ്റിൽ ഉൾപ്പെട്ട വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ജൂലൈ 2 വരെയും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ജൂലൈ 3 വരെയും സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. കൊച്ചിയിൽ ഇന്നലെ അർദ്ധരാത്രി സ്വകാര്യ മാളിന് സമീപം നവജാത ശിശുവിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. മാളിനടുത്ത തട്ടുകടയോട് ചേർന്നാണ് ആൺകുഞ്ഞിനെ കണ്ടെത്തിയത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് മരട് പോലീസ് അറിയിച്ചു. ഭാരതം ആഴമുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ നോക്കൌട്ട് മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഈസി EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

നിനച്ചുപോയി. കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട്.

0: get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.

0: എംബിഎ ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ എംബിഎ പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
4: ഒരു വർഷത്തിൽ 31 സിനിമ വരെ ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ സ്വന്തം ജോൺസൺ മാഷിന് എന്നാണ് പറയുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ആർജി ഹീരയാണ്. ഒരു തൃശൂർക്കാരനാണ്, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സിനിമയിലേക്ക് വരികയും അതൊരു മുഴുവൻ കാല പ്രൊഫഷൻ ആക്കണം എന്നൊന്നും വിചാരിച്ചില്ലെങ്കിലും ദേവരാജൻ മാഷിനോടൊപ്പം ഒരുപാട് നല്ല സിനിമകളുടെയും പാട്ടുകളുടെയും ഒക്കെ ഭാഗമാവുകയൊക്കെ ചെയ്തതിനു ശേഷം പിന്നീട് ഒരു മലയാള സിനിമയ്ക്ക് മാറ്റി നിർത്താനാകാത്ത ഒരു വലിയൊരു കമ്പോസറായി മാറിയ ജോൺസൺ മാഷിനെ പറ്റിയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ആദ്യത്തെ പാട്ട് എനിക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനങ്ങളിൽ ഒന്നാണ്, വടക്ക് നോക്കിയന്ത്രം എന്ന സിനിമയിൽ നിന്ന് കൈതപ്പുറം വരികൾ എഴുതി MG ശ്രീകുമാർ പാടിയിട്ടുള്ള മായാമയൂരമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹല്യ FM ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

1981 പൂവച്ചൽ ഖാദറും ജോൺസൺ മാഷും ഈ രണ്ടുപേരും അടങ്ങുന്ന ഒരു കൂട്ടുകെട്ട് മലയാള സിനിമയിലേക്ക് എത്തുന്നത്. ആൻഡ് 1975 ഇവർ കണ്ടുമുട്ടിയെങ്കിലും അന്ന് ദേവരാജൻ മാഷിന്റെ അസിസ്റ്റന്റ് ആയിട്ട് മ്യൂസിക്കൊക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുന്ന സമയത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ചെറിയ പയ്യൻ മലയാള സിനിമയിലെ ഒരു മാറ്റി നിർത്താനാകാത്ത ഒരാളായിട്ട് മാറുമെന്ന് ഒരിക്കലും അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നീട് തുറന്ന ജയിൽ എന്ന സിനിമയിലേക്ക് വേണ്ടിയിട്ടാണ് പൂവച്ചൽ ഖാദർ വരികൾ എഴുതി ജോൺസൺ മാഷിന്റെ ഈണത്തിൽ ഒരു പാട്ട് ജനിക്കുന്നത്. ശാലീന ഭാവത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ചെറിയൊരു റൊമാൻറ്റിക് പാട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പാട്ട് പി ജയചന്ദ്രനും വാണി ജയറാമും ചേർന്ന് അസാധ്യമായിട്ട് പാടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ടാണ് അടുത്തതായിട്ട് നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീരയോടൊപ്പം അഹല്യ FM-ൽ കേൾക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

ഒരു പാട്ടിന് വരികൾ എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അല്ലേ. ഒരു ലിറിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് സ്വന്തം പേരിൽ ഒരു പാട്ട് പുറത്തു വരിക എന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാല് പി കെ ഗോപി എന്ന് പറയുന്ന ലിറിസിസ്റ്റ് ഇതിനു മുൻപ് പാട്ടുകൾ എഴുതിയെങ്കിലും ആദ്യമായി പുറത്തു വന്ന ഗാനം എന്ന് പറയുന്നത് ജോൺസൺ മാഷ്ടറിനോടൊപ്പം ചെയ്തിട്ടുള്ള പാട്ടാണ്. ഏതാണ്ട് 100 ദിവസത്തോളം ഓടിയൊരു സിനിമ അന്ന് കാലത്ത്, നമ്മുടെ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് പി കെ ഗോപി വരികൾ എഴുതി. നമ്മുടെ എം ജി ശ്രീകുമാറും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ട്, കതിരോല പന്തലൊരുക്കി പടകാളി മുറ്റമൊരുക്കി. ഈ പാട്ടിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ആ ഒരു സിനിമയും അല്ലെങ്കിൽ ആ പടമൊക്കെ കണ്ട ആൾക്കാർക്ക് അത് ഓർക്കാൻ പറ്റുന്നുണ്ടായിരിക്കും, ആ ഒരു മൊമെന്റ് എന്താണെന്നുള്ളത്. അപ്പം ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ പുറത്തിറങ്ങിയ ഗാനം പി കെ ഗോപി ജോൺസൺ മാഷ് കൂട്ടുകെട്ടിലെ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഇന്നത്തെ പോലെയല്ല അല്ലേ പണ്ട് കാലത്ത് 100 ദിവസം ഓടി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്ന ആ സിനിമ, ജയറാമും പാർവതിയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമയിലെ ഒരുപാട് നല്ല പാട്ടുകൾ ജോൺസൺ മാഷിന്റെ ഉണ്ടെങ്കിലും ഒരുപാട് പേര് ചിലപ്പോൾ ഓർക്കാൻ സാധ്യതയില്ലാത്തൊരു പാട്ടാണ് പുൽക്കുടിതൻ ചുണ്ടത്ത് പെയ്തൊരു കന്നിമഴയുടെ കുന്നിമണികൾ. ഈ ഇതേ സിനിമയില് ഈ പാട്ട് ഇതിന്റെ മെയിൽ വേർഷൻ പാടിയത് എം ജി ശ്രീകുമാറും ഫീമെയിൽ വേർഷൻ പാടിയത് ചിത്ര ചേച്ചിയാണെങ്കിലും ഈ സിനിമയിൽ ഈ പാട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇച്ചിരി വിഷമമുള്ള ഒരു കാര്യം. എന്നാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. ചിത്ര ചേച്ചി പാടിയിട്ടുള്ള വേർഷനാണ് നമ്മളിപ്പോ കേൾക്കുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീരാ.

ഒരു ലിറിസിസ്റ്റ് ആകണ്ടായിരുന്നു എന്ന് ഷിബു ചക്രവർത്തിക്ക് തോന്നിയ ആ ഒരു മൊമെന്റ്. അതെ, ആദ്യമായിട്ട് സിനിമയിൽ എത്തുന്നത് ജോൺസൺ മാഷിന്റെ ഒപ്പമാണെങ്കിലും ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാസറ്റുകളിലൊക്കെ ഷിബു ചക്രവർത്തി ആ സമയത്ത് ഓണപ്പാട്ടുകളൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഉപഹാരം എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ജോൺസൺ മാഷിനോടൊപ്പം ചേരുമ്പോൾ ഒരു ചെറിയൊരു പിയാനോയ്ക്ക് വേണ്ടി ചെയ്ത ഒരു ചെറിയ ഒരു ഒരു ബിറ്റ്, ആ ബിറ്റാണ് ആദ്യം ഷിബു ചക്രവർത്തിയുടെ കയ്യിൽ കൊടുത്തിട്ട് വരികൾ എഴുതിക്കോളൂ എന്ന് പറയുന്നത്. ഈ പണി വേണ്ടായിരുന്നു എന്ന് ആ നിമിഷം തോന്നി എന്ന് പലപ്പോഴും ഷിബു ചക്രവർത്തി പല ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പാട്ട് പൊൻമേഘമോ പ്രേമ സന്ദേശ കാവ്യമോ, നമ്മുടെ കെ ജി മാർക്കോസ് ആണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. വളരെ ചലഞ്ചിങ് ആയിട്ട് അദ്ദേഹം എഴുതിയ ഈ പാട്ടും ഈ വരികളുമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. അഹല്യ FM ൽ ട്യൂൺ ചെയ്തിരിക്കുന്നത് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം RJ ഹീരാ.

തട്ടുപൊളിപ്പൻ പാട്ട്, ജഗ പുക പാട്ട്, അടിപൊളി പാട്ട് എന്നൊക്കെ പല പാട്ടുകളെയും നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് അല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന ഈ പറഞ്ഞ ഇലക്ട്രോണിക്സും സിസ്റ്റമൊക്കെ വന്നതിന് ശേഷം നമ്മൾ കേൾക്കുന്ന തട്ടുപൊളിപ്പൻ പാട്ടല്ലാതെ അന്ന് കാലത്ത് ഇറങ്ങിയ ഒരു തട്ടുപൊളിപ്പൻ പാട്ട്, മാനത്ത് ചെങ്കതിർ വീഴുമ്പോൾ എന്ന് പറയുന്ന ഈ പാട്ട് ഏഴര കൂട്ടം എന്ന സിനിമയിലാണ്. അതിന്റെ വിഷ്വൽസ് ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം, നായകനും ടീംസും എല്ലാവരും കൂടെ ഒരു ട്രിപ്പിന് പോകുന്നതും ഒരു ഒരു ജീപ്പിന് മുകളിൽ നിന്ന് അവർ എൻജോയ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു വിഷ്വലില് അങ്ങനെ ഒരു പാട്ട് ചെയ്യാന്ന് പറയുന്നത് അന്ന് കാലത്ത് ഒരു ചാലഞ്ചിങ് കാര്യം തന്നെയാണ്. അപ്പൊ ആ പാട്ട് അന്ന് പാടിയിട്ടുണ്ടായിരുന്നത് മനു ആണ്. ആൻഡ് സുജാത ചേച്ചി, അതുപോലെ തന്നെ സ്വർണലത, ഇവരെല്ലാവരും ആ ഒരു ചെറിയ ചെറിയ പോർഷൻസ് ഒക്കെ അതിൽ പാടിയിട്ടുണ്ട്. അപ്പൊ അന്നത്തെ തട്ടുപൊളിപ്പൻ പാട്ടാണ് നമ്മൾ ഇനി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു, സ്റ്റേ.

മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഒരു ചൈനീസ് ട്യൂൺ പരീക്ഷിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഒരു വലിയൊരു ചാലഞ്ചിങ് കാര്യം ശരിക്കും ചെയ്തത് ഷിബു ചക്രവർത്തിയുടെ ഒരു കോൺസെപ്റ്റാണ്. ഈ ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്കറിയാം, അന്ന് കാലത്ത് മദ്രാസിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ ഇതുപോലെ ചൈനീസ് റെസ്റ്റോറൻറ്റുകളും അവിടുത്തെ ലൈറ്റിങ്ങും പേപ്പർ വർക്കുകളും പിന്നെ റെഡും ഗ്രീനും ചേർന്ന കുറേ ഒരു ആംബിയൻസ് ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ ഷിബു ചക്രവർത്തിക്ക് തോന്നുകയാണ് ഈ കോൺസെപ്റ്റ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു പാട്ട് നമ്മുടെ മലയാള സിനിമയിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ ഏഴര കൂട്ടം എന്ന സിനിമയിൽ തന്നെ ഇല്ലിക്കാടും എന്ന് പറഞ്ഞ പാട്ട് വരുന്നത്. അപ്പോൾ അന്ന് അതൊരു ഒരു ചാലഞ്ചിങ് കാര്യമായിരുന്നു, അതിന് പറ്റിയൊരു സെറ്റൊക്കെ കിട്ടിയപ്പോൾ ഒന്ന് നോക്കിയില്ല. കർണാടക സംഗീതത്തിൻ്റെ മോഹന രാഗം തന്നെയാണ് ശരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്, പക്ഷെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിറപ്പിച്ചപ്പോൾ അത് ചൈനീസായി എന്നാണ് ജോൺസൺ ഭാഷ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പാട്ടാണ് അടുത്തതായിട്ട് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ദിസ് ഇസ് അഹല്യ FM ആൻഡ് ദിസ് ഇസ് RJ ഹീറ വിത്ത് യു.

ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ കൂടെ 30 സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അല്ലെ. യെസ് പൂവച്ചൽ ഖാദറും ജോൺസൺ മാഷും പണ്ട് ഇവരുടെ രണ്ടുപേരുടെയും കൂടെയുള്ള പേര് എഴുതി എഴുതി എഴുതി അവസാനം പൂവച്ചൽ ജോൺസൺ എന്ന് ടൈറ്റിൽ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്കാരുടെ വിചാരം പൂവച്ചൽ ജോൺസൺ എന്ന് പറയുന്ന അങ്ങനെ ഒരു വ്യക്തി ഉണ്ട് അല്ലെങ്കിൽ അതാണ് ശരിക്കുള്ള പേര് എന്നൊക്കെ തെറ്റിദ്ധരിച്ചതായിട്ട് പലപ്പോഴും ജോൺസൺ മാഷ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൈതപ്പുറം ജോൺസൺ അല്ലേ എന്ന് ആരോ ചോദിച്ചതായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടുപേരുടെ കൂട്ടുകെട്ടുകൾ വരുമ്പോൾ ഇത് ഒരാളാണോ പേര് മാറിപ്പോയതാണോ എന്നുള്ള കൺഫ്യൂഷൻസ് പലപ്പോഴും വന്നിട്ടുണ്ട്. അതാണ് ആ ടീമിന്റെ ഒരു ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് എന്ന് വേണം നമ്മൾ പറയാൻ. അപ്പൊ എന്തായാലും നമ്മളിനി അടുത്തത് കേൾക്കാൻ പോകുന്നത് ഏതോ ജന്മ കൽപ്പനയിൽ എന്ന് പറഞ്ഞ പാട്ടാണ്. ഒത്തിരി പേർക്ക് ജോൺസൺ മാഷിന്റെ ഇഷ്ടമുള്ള ഈ പാട്ട് നമ്മുടെ വാണി ജയറാമും ഉണ്ണിമേനോനും ചേർന്ന് പാടിയിട്ടുള്ളതാണ്. സോ നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ഇനി കേൾക്കാൻ പോകുന്നത് ആ പാട്ടാണ്. ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർജി ഹീരയാണ്. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM.

നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. ടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്

0: കാവേരി ചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി
1: Listen without break with Ahalya FM 90.4

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: മൽഘോഷ നീയാ?
1: ഞാനാ പരിപാടി, ഞാനാ
0: മര്യാദ കിടക്കണ.
1: എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ?
2: നൈസ്. പക്ഷെ പ്രകൃതി മതി.
3: നോ പ്രകൃതി, ഓൺലി വികൃതി.

0: എം പി ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ എം പി എ പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434414.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: എംപിഎ ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ എംപിഎ പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഈസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള

ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം ഡ്യുവൽ സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.

ഹിന്ദുസ്ഥാൻ വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ്റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15, 9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500-128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112-04923225000. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ട്? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദി നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
3: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492325000.
0: വീക്കെൻഡ് ഡയറി, ഈ ആഴ്ചയിലെ ഇമ്മിണി വലിയ വിശേഷങ്ങൾ.
4: നമസ്കാരം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഒരാഴ്ചയിലെ ഇമ്മിണി വലിയ വിശേഷങ്ങൾ പറയുന്ന വീക്കെൻഡ് ഡയറി ദേ ഇവിടെ ആരംഭിക്കുകയാണ്. വീക്കെൻഡ് ഡയറിയുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. ഇന്ന് 2026 ജൂൺ 28 ഞായറാഴ്ച ദിവസം. ജൂൺ മാസം അതിന്റെ അവസാന നാളുകളിലേക്ക് കടക്കുകയാണല്ലേ. സ്കൂൾ തുറക്കലിന്റെയും പുതിയ കുടകളുടെയും ഒക്കെ തിരക്കുകൾ കഴിഞ്ഞ് നമ്മൾ വരാനിരിക്കുന്ന പുതിയൊരു വാരത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മുടെ ഡയറി താളുകളിൽ കുറിച്ചു വെക്കാൻ ഒട്ടേറെ പുതുമയുള്ള വിഷയങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കപ്പോൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം അല്ലേ. ഇന്ന് ജൂൺ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനമാണ്. വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ. പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ വരും തലമുറയ്ക്കായിട്ട് മണ്ണും വെള്ളവും വായുവും കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ ഒരു ദിവസം പറയുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ ഒരാൾ മാത്രം വിചാരിച്ചാൽ ഈ ലോകം മാറുമോ എന്നൊരു കാര്യം. പക്ഷേ ഓർക്കുക, എന്താണ്, തുള്ളി പെയ്ത് പുഴയാകുന്ന മൺസൂൺ മഴ പോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ചെറിയ ചെറിയ ശ്രമങ്ങൾ അല്ലേ. വെറും ഒരു പരിസ്ഥിതി ദിനത്തിൽ തൈ നടുന്നതിലല്ല കാര്യം, മറിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ. ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറച്ചും കിണറുകളും ജലാശയങ്ങളും മലിനമാക്കാതെ സൂക്ഷിച്ചും പ്രകൃതിയെ കാക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരാഴ്ചയിൽ നമുക്കൊരു ചെറിയ മാറ്റം വരുത്തേണ്ടതല്ലേ? തീർച്ചയായിട്ടും അതെ. കൂടാതെ ഈ ഒരാഴ്ചയിലെ മറ്റൊരു ഇമ്മിണി ബലി വിശേഷത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, നാളെ അതായത് ജൂൺ 29 തിങ്കളാഴ്ച ഭാരതത്തിൽ ദേശീയ സ്ഥിതി വിവര കണക്ക് ദിനമാണ്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ. പ്രശസ്ത ശാസ്ത്രജ്ഞൻ PC മഹലനോബിസിന്റെ ജന്മദിനമാണിത്. കേൾക്കുമ്പോൾ അല്പം ഗൗരവമുള്ള വിഷയമായി തോന്നാം, പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിൽ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന് വലിയൊരു പങ്കുണ്ടെന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തിന്റെ കൃത്യമായ വളർച്ച അളക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നാളെ അന്താരാഷ്ട്ര തലത്തിൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളുടെ ദിനമായിട്ടും ആചരിക്കുന്നുണ്ട്. പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഈ ദിവസങ്ങളെ നമുക്ക് നെഞ്ചോട് ചേർക്കാം അല്ലേ. ഇനി നമ്മുടെ ഡയറിയിലെ അടുത്ത വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് മനോഹരമായ ഒരു പാട്ട് കേട്ടിട്ട് വരാല്ലേ. വീക്കെൻഡ് ഡയറിയിൽ ഇനി ഒരു ഇടവേളയാണ്. സ്ട്രീമിംഗ് വിത്ത് അഹല്യ 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വീക്കെൻഡ് ഡയറി. ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ. വീക്കെൻഡ് ഡയറിയിലേക്ക് വീണ്ടും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആയിമിയാണ് കേട്ടോ. ബ്രേക്കിന് മുൻപ് നമ്മൾ പറഞ്ഞത് പ്രകൃതി വിശേഷങ്ങളെ കുറിച്ചായിരുന്നു അല്ലെ. ഇനി പ്രകൃതി വിശേഷങ്ങൾക്ക് ശേഷം നമ്മൾ കുറിക്കുന്നത് ജൂൺ 30 ചൊവ്വാഴ്ചയെ കുറിച്ചാണ്. അന്ന് ആഗോളതലത്തിൽ അതീവ രസകരവും ഏറെ ചിന്തിക്കേണ്ടതുമായ 2 ദിവസങ്ങളുണ്ട് കേട്ടോ. ഒന്നാമത്തേത് അന്താരാഷ്ട്ര ചിന്നഗ്രഹ ദിനമാണ്, ഇന്റർനാഷണൽ എസ്ട്രോയിഡ് ഡേ. വർഷങ്ങൾക്ക് മുൻപ് അതായത് 1908 സൈബീരിയയിൽ പതിച്ച വലിയൊരു ചിന്നഗ്രഹത്തിന്റെ ഓർമ്മ പുതുക്കാനും ബഹിരാകാശത്തെ ഇത്തരം വിരുന്നുകാരെ കുറിച്ച് ശാസ്ത്രലോകം നടത്തുന്ന പരീക്ഷണങ്ങളെ കുറിച്ച് അവബോധം ഉണ്ടാക്കാനുമാണ് ഈ ഒരു ദിവസം. നമ്മൾ പലപ്പോഴും ഹോളിവുഡ് സിനിമകളിൽ കാണാറില്ലേ, വലിയൊരു പാറകൃഷ്ണം വന്ന് ഭൂമി ഇല്ലാതാക്കാൻ നോക്കുന്നതും ശാസ്ത്രജ്ഞർ അതിനെ തടയുന്നതുമൊക്കെ വെറുമൊരു സിനിമാ കഥയൊന്നും അല്ലാട്ടോ. അത് ഭൂമിയുടെ സുരക്ഷയ്ക്ക് ബഹിരാകാശ നിരീക്ഷണം എത്ര പ്രധാനമാണെന്നാണ് ഈ ഒരു ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വീട്ടിലെ കുട്ടി ശാസ്ത്രജ്ഞർക്ക് ബഹിരാകാശ കൗതുകങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ദിവസം തന്നെയാണ് കേട്ടോ ഇത്. അന്നേ ദിവസം തന്നെയാണ് അന്താരാഷ്ട്ര പാർലമെന്ററി ദിനവും, ഇന്റർനാഷണൽ ഡേ ഓഫ് പാർലമെന്ററിസം, ലോകം ആചരിക്കുന്നത് ഈ ഒരു ദിവസം തന്നെയാണ് കേട്ടോ. ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ പാർലമെന്ററുകൾക്കുള്ള പങ്കും ജനങ്ങളുടെ ശബ്ദത്തിനുള്ള വിലയും ഓർമ്മിപ്പിക്കുന്ന ദിനമാണിത്. ജനപ്രതിനിധികൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി ഭരണകൂടത്തിൽ എത്തിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ ഒരു ദിവസം അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം. സാധാരണക്കാരായ നമ്മുടെ ഓരോരുത്തരുടെയും അവകാശങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ഈ ചൊവ്വാഴ്ച നമ്മുടെ ഡയറിയിൽ പ്രാധാന്യത്തോടെ കുറിച്ചു വെക്കേണ്ട ഒന്നാണല്ലേ. എന്തായാലും കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുൻപ് നല്ലൊരു പാട്ട് വരുന്നുണ്ട്, പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ട് വേഗം തന്നെ തിരികെ എത്താം വീക്കെൻഡ് ഡയറിയിലേക്ക്.

0: വീക്കെൻഡ് ഡയറി. ഈ ആഴ്ചയിലെ ഇമിണി വലിയ വിശേഷങ്ങൾ.
1: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് ഡയറി. വീക്കെൻഡ് ഡയറിയിലൂടെ ഈ ഒരാഴ്ചയിലെ ഇമ്മണി വലിയ വിശേഷങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത വിശേഷങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഡയറിയുടെ മധ്യതാളുകൾ പിന്നിട്ട് ജൂലൈ മാസത്തിന്റെ ആദ്യ ദിനത്തിലേക്ക് കടക്കുകയാണ്. അതെ, ജൂലൈ 1 ബുധനാഴ്ച. നമ്മൾ നന്ദിയോടെയും ആദരവോടെയും സ്മരിക്കേണ്ട ഒരു വലിയ ദിനമാണ് കേട്ടോ ഇത്. ദേശീയ ഡോക്ടേഴ്സ് ഡേ, നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആണിത്. വിശ്വഖുരനും പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബി സി റോയിയുടെ ഓർമ്മയ്ക്കായാണ് ഇന്ത്യയിൽ ഈ ദിവസം ആചരിക്കുന്നത്. നമ്മുടെ രോഗകാലങ്ങളിൽ പ്രത്യേകിച്ച് പകർച്ചവ്യാധികളും പനികളും പടർന്നു പിടിക്കുന്ന ഈ കനത്ത മഴക്കാലത്ത് സ്വന്തം വിശപ്പും ഉറക്കവും കുഴമ്പവും ഒക്കെ മാറ്റിവെച്ച് നമുക്ക് കാവലിരിക്കുന്ന ഡോക്ടർമാർ ഭൂമിയിലെ ജീവനുള്ള ദൈവങ്ങൾ തന്നെയാണല്ലേ. കോവിഡ് കാലത്തും അതിനുശേഷവും അവർ നമുക്കായി ചെയ്ത സേവനങ്ങൾ വാക്കുകൾക്ക് അപ്പുറമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ബുധനാഴ്ച നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർമാർക്ക് ഒരു ബിഗ് താങ്ക്സ് പറയാനായിട്ട് നിങ്ങൾ ആരും തന്നെ മടിക്കരുത് കേട്ടോ. ഇതേ ദിവസം തന്നെയാണ് ഭാരതീയരുടെ പ്രിയപ്പെട്ട നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണ ദിനവും. ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരും ബാങ്കിംഗ് മേഖലയിൽ ജീവനക്കാർക്കും ഒപ്പം നമ്മുടെ ജീവൻ കാക്കുന്ന ഡോക്ടർമാർക്കും ഈ ഒരു ബുധനാഴ്ച നമുക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരാം അല്ലെ. നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന മനുഷ്യർക്കുള്ള ദിവസമാണിത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് തുണി സഞ്ചിയുടെ വിപ്ലവവും ആരോഗ്യ ജാഗ്രതയൊക്കെ കുറിച്ചാണ്. കേൾക്കാം വരും ദിവസങ്ങളിലെ ആ ഇമ്മണി വലിയ വിശേഷങ്ങൾ വീക്കെൻഡ് ഡയറിയിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്.

0: വീക്കെൻഡ് ഡയറി. ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
1: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് ഡയറി. കൂടെയുള്ളത് ഞാൻ ഐലിയാണ് കേട്ടോ. അങ്ങനെ ഈ ഒരാഴ്ചയിലെ അടുത്ത ഇമ്മിണി വലിയ വിശേഷം നോക്കുകയാണെങ്കിൽ, വീക്കെൻഡ് ഡയറിയുടെ ഈ വാരത്തിലെ അവസാന താളിലേക്ക് നമ്മൾ എത്തുമ്പോൾ ജൂലൈ 3 വെള്ളിയാഴ്ച അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് വിരുദ്ധ ദിനമാണ്. ഇന്റർനാഷണൽ പ്ലാസ്റ്റിക് ബാഗ് സിറ്റി. നമ്മൾ കടകളിൽ പോകുമ്പോൾ ഒപ്പം കൂട്ടുന്ന പ്ലാസ്റ്റിക് കവറുകൾ മണ്ണിലും ജലാശയങ്ങളിലും എത്തി ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വളരെ വലുതാണ് അല്ലെ. ഈ 2026 നമ്മൾ ചെറിയ സാധനം വാങ്ങാൻ പോലും പ്ലാസ്റ്റിക് കവറുകളെ ആശ്രയിക്കുന്നത് ശരിക്കും കഷ്ടമല്ലേ. ഈ വെള്ളിയാഴ്ച മുതൽ ഒരു കാര്യം തീരുമാനിക്കാന്നുള്ളതാണ്. സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഒരു തുണിസഞ്ചിയോ അല്ലെങ്കിൽ പേപ്പർ ബാഗോ കൂടെ കരുതുക എന്നുള്ളതാണ്. നമ്മൾ വരുത്തുന്ന ഈ ചെറിയ മാറ്റം ഉണ്ടല്ലോ, നമ്മുടെ നാടിനെ പ്ലാസ്റ്റിക് വിമുക്തമാക്കാനുള്ള വലിയൊരു വിപ്ലവമായിട്ട് മാറുന്നുള്ളതാണ്. അപ്പോൾ വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഇത് ചെയ്തേ മതിയാകൂ അല്ലെ. ഇനി ജൂലൈ 4 ശനിയാഴ്ച നോക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര സഹകരണ ദിനമാണ്, ഇന്റർനാഷണൽ ഡേ ഓഫ് കോർപ്പറേറ്റീവ്സ്. ഒത്തൊരുമയോടെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാം എന്നതാണ് ഈ ഒരു ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ജൂൺ 28 മുതൽ ജൂലൈ 5 വരെയുള്ള ദിവസങ്ങൾ പ്രകൃതി സംരക്ഷണത്തിന്റെയും ഡോക്ടർമാരുടെ സേവനത്തിന്റെയും പ്ലാസ്റ്റിക്കിനെതിരെയുള്ള പോരാട്ടത്തിന്റെയും വലിയൊരു സന്ദേശമാണ് നമ്മുടെ മുൻപിൽ തുറന്നിടുന്നത് അല്ലേ. കനത്ത മഴയുള്ള സമയമായതിനാൽ എല്ലാവരും തിളപ്പിച്ചാറ്റിയ വെള്ളമൊക്കെ മാത്രം കുടിക്കാൻ നോക്കുക. കുട്ടികളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ജാഗ്രത പുലർത്താം. ഈ വാരത്തിലെ വിശേഷങ്ങളുടെ അങ്ങനെ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ഞായറാഴ്ച ജൂലൈ മാസത്തിലെ കൂടുതൽ പുത്തൻ വിശേഷങ്ങളുമായി നിങ്ങളുടെ വീക്കെൻഡ് ഡയറി വീണ്ടും തുറക്കും. അതുവരെ സുരക്ഷിതമായിട്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കേട്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ, ടിൽ ദൻ ഇറ്റ്സ് മീ ആർജെ ഐലിയ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ വിത്ത് അഹ്ലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: പ്രിയമുള്ളവരെ, നമസ്കാരം. നാ ഉങ്ക പ്രഭു പേസ്രേ. എന്നോട് നീണ്ട നാൾ ആസേ മലയാള പടത്തില നടിക്കണോന്ന്. അന്ത ആസേ കാളാപ്പാണി പടം മൂലമ നിറവേറിച്ചു. ഇതുക്ക് ഡയറക്ടർ പ്രിയദർശൻ, അൻപു സഹോദരൻ മോഹൻലാൽ, തിരു ഗുഡ് നൈറ്റ് മോഹൻ ഇവരുകൾക്ക് നന്ദി ചൊല്ല നാ കടമപ്പെട്ട. ഇന്ന പടത്തുക്ക് ഇസൈഞാണ് ഇളയരാജ, MG ശ്രീകുമാർ, ചിത്ര ഇവർ പാടിയ പാട്ട് ഒന്ന് കേപ്പമേ. എനിക്ക് ഈ പാട്ട് വളരെ ഇഷ്ടമായി, നിങ്ങൾക്കും ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും, രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: ഉങ്കൾ വാൾക്കിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
4: ഒരു വർഷത്തിൽ 31 സിനിമ വരെ ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ സ്വന്തം ജോൺസൺ മാഷിന് എന്നാണ് പറയുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ആർജി ഹീരയാണ്. ഒരു തൃശൂർക്കാരനാണ്, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സിനിമയിലേക്ക് വരികയും അതൊരു മുഴുവൻ കാല പ്രൊഫഷൻ ആക്കണം എന്നൊന്നും വിചാരിച്ചില്ലെങ്കിലും ദേവരാജൻ മാഷിനോടൊപ്പം ഒരുപാട് നല്ല സിനിമകളുടെയും പാട്ടുകളുടെയും ഒക്കെ ഭാഗമാവുകയൊക്കെ ചെയ്തതിന് ശേഷം പിന്നീട് ഒരു മലയാള സിനിമയ്ക്ക് മാറ്റി നിർത്താനാകാത്ത ഒരു വലിയൊരു കമ്പോസറായി മാറിയ ജോൺസൺ മാഷിനെ പറ്റിയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ആദ്യത്തെ പാട്ട് എനിക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനങ്ങളിൽ ഒന്നാണ്, വടക്ക് നോക്കിയ യന്ത്രം എന്ന സിനിമയിൽ നിന്ന് കൈതപ്പുറം വരികൾ എഴുതി MG ശ്രീകുമാർ പാടിയിട്ടുള്ള മായാമയൂരമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹല്യ FM ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

1981 പൂവച്ചൽ ഖാദറും ജോൺസൺ മാഷും ഈ രണ്ടുപേരും അടങ്ങുന്ന ഒരു കൂട്ടുകെട്ട് മലയാള സിനിമയിലേക്ക് എത്തുന്നത്. ആൻഡ് 1975 ഇവർ കണ്ടുമുട്ടിയെങ്കിലും അന്ന് ദേവരാജൻ മാഷിന്റെ അസിസ്റ്റന്റ് ആയിട്ട് മ്യൂസിക്കൊക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുന്ന സമയത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ചെറിയ പയ്യൻ മലയാള സിനിമയിലെ ഒരു മാറ്റി നിർത്താനാകാത്ത ഒരാളായിട്ട് മാറുമെന്ന് ഒരിക്കലും അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നീട് തുറന്ന ജയിൽ എന്ന സിനിമയിലേക്ക് വേണ്ടിയിട്ടാണ് പൂവച്ചൽ ഖാദർ വരികൾ എഴുതി ജോൺസൺ മാഷിന്റെ ഈണത്തിൽ ഒരു പാട്ട് ജനിക്കുന്നത്. ശാലീന ഭാവത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ചെറിയൊരു റൊമാൻറ്റിക് പാട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പാട്ട് പി ജയചന്ദ്രനും വാണി ജയറാമും ചേർന്ന് അസാധ്യമായിട്ട് പാടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പാട്ടാണ് അടുത്തതായിട്ട് നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീരയോടൊപ്പം അഹല്യ FM-ൽ കേൾക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

ഒരു പാട്ടിന് വരികൾ എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അല്ലേ? ഒരു ലിറിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് സ്വന്തം പേരിൽ ഒരു പാട്ട് പുറത്തു വരിക എന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാല് പി കെ ഗോപി എന്ന് പറയുന്ന ലിറിസിസ്റ്റ് ഇതിനു മുൻപ് പാട്ടുകൾ എഴുതിയെങ്കിലും ആദ്യമായി പുറത്തു വന്ന ഗാനം എന്ന് പറയുന്നത് ജോൺസൺ മാഷ്ടറിനോടൊപ്പം ചെയ്തിട്ടുള്ള പാട്ടാണ്. ഏതാണ്ട് 100 ദിവസത്തോളം ഓടിയൊരു സിനിമ അന്ന് കാലത്ത് നമ്മുടെ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് പി കെ ഗോപി വരികൾ എഴുതി. നമ്മുടെ എം ജി ശ്രീകുമാറും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ട്, കതിരോല പന്തലൊരുക്കി പടകാളി മുറ്റമൊരുക്കി. ഈ പാട്ടിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ആ ഒരു സിനിമയും അല്ലെങ്കിൽ ആ പടമൊക്കെ കണ്ട ആൾക്കാർക്ക് അത് ഓർക്കാൻ പറ്റുന്നുണ്ടായിരിക്കും, ആ ഒരു മൊമെന്റ് എന്താണെന്നുള്ളത്. അപ്പം ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ പുറത്തിറങ്ങിയ ഗാനം പി കെ ഗോപി ജോൺസൺ മാഷ് കൂട്ടുകെട്ടിലെ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി.

ഇന്നത്തെ പോലെയല്ല അല്ലേ, പണ്ട് കാലത്ത് 100 ദിവസം ഓടി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്ന ആ സിനിമ, ജയറാമും പാർവതിയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള ആ സിനിമയിൽ ഒരുപാട് നല്ല പാട്ടുകൾ ജോൺസൺ മാഷിന്റെ ഉണ്ടെങ്കിലും ഒരുപാട് പേര് ചിലപ്പോൾ ഓർക്കാൻ സാധ്യതയില്ലാത്തൊരു പാട്ടാണ് പുൽക്കുടിതൻ ചുണ്ടത്ത് പെയ്തൊരു കന്നിമഴയുടെ കുന്നിമണികൾ. ഈ ഇതേ സിനിമയില് ഈ പാട്ട് ഇതിന്റെ മെയിൽ വേർഷൻ പാടിയത് എം ജി ശ്രീകുമാറും ഫീമെയിൽ വേർഷൻ പാടിയത് ചിത്രചേച്ചിയാണെങ്കിലും ഈ സിനിമയിൽ ഈ പാട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇച്ചിരി വിഷമമുള്ള ഒരു കാര്യം. എന്നാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. ചിത്രചേച്ചി പാടിയിട്ടുള്ള വേർഷനാണ് നമ്മളിപ്പോ കേൾക്കുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

ഒരു ലിറിസിസ്റ്റ് ആകണ്ടായിരുന്നു എന്ന് ഷിബു ചക്രവർത്തിക്ക് തോന്നിയ ആ ഒരു മൊമെന്റ്. അതെ, ആദ്യമായിട്ട് സിനിമയിൽ എത്തുന്നത് ജോൺസൺ മാഷിന്റെ ഒപ്പമാണെങ്കിലും ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാസറ്റുകളിലൊക്കെ ഷിബു ചക്രവർത്തി ആ സമയത്ത് ഓണപ്പാട്ടുകളൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഉപഹാരം എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ജോൺസൺ മാഷിനോടൊപ്പം ചേരുമ്പോൾ ഒരു ചെറിയൊരു പിയാനോയ്ക്ക് വേണ്ടി ചെയ്ത ഒരു ചെറിയ ഒരു ഒരു ബിറ്റ്, ആ ബിറ്റാണ് ആദ്യം ഷിബു ചക്രവർത്തിയുടെ കയ്യിൽ കൊടുത്തിട്ട് വരികൾ എഴുതിക്കോളൂ എന്ന് പറയുന്നത്. ഈ പണി വേണ്ടായിരുന്നു എന്ന് ആ നിമിഷം തോന്നി എന്ന് പലപ്പോഴും ഷിബു ചക്രവർത്തി പല ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പാട്ട് പൊൻമേഘമോ പ്രേമ സന്ദേശ കാവ്യമോ, നമ്മുടെ കെ ജി മാർക്കോസ് ആണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. വളരെ ചലഞ്ചിങ് ആയിട്ട് അദ്ദേഹം എഴുതിയ ഈ പാട്ടും ഈ വരികളുമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. അഹല്യ FM ൽ ട്യൂൺ ചെയ്തിരിക്കുന്നത് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം RJ ഹീരാ.

തട്ടുപൊളിപ്പൻ പാട്ട്, ജഗ പുക പാട്ട്, അടിപൊളി പാട്ട് എന്നൊക്കെ പല പാട്ടുകളെയും നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് അല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന ഈ പറഞ്ഞ ഇലക്ട്രോണിക്സും സിസ്റ്റമൊക്കെ വന്നതിന് ശേഷം നമ്മൾ കേൾക്കുന്ന തട്ടുപൊളിപ്പൻ പാട്ടല്ലാതെ അന്ന് കാലത്ത് ഇറങ്ങിയ ഒരു തട്ടുപൊളിപ്പൻ പാട്ട്, മാനത്ത് ചെങ്കതിർ വീഴുമ്പോൾ എന്ന് പറയുന്ന ഈ പാട്ട് ഏഴര കൂട്ടം എന്ന സിനിമയിലാണ്. അതിന്റെ വിഷ്വൽസ് ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം, നായകനും ടീംസും എല്ലാവരും കൂടെ ഒരു ട്രിപ്പിന് പോകുന്നതും ഒരു ഒരു ജീപ്പിന് മുകളിൽ നിന്ന് അവർ എൻജോയ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു വിഷ്വലില് അങ്ങനെ ഒരു പാട്ട് ചെയ്യാന്ന് പറയുന്നത് അന്ന് കാലത്ത് ഒരു ചാലഞ്ചിങ് കാര്യം തന്നെയാണ്. അപ്പൊ ആ പാട്ട് അന്ന് പാടിയിട്ടുണ്ടായിരുന്നത് മനു ആണ്. ആൻഡ് സുജാത ചേച്ചി, അതുപോലെ തന്നെ സ്വർണലത, ഇവരെല്ലാവരും ആ ഒരു ചെറിയ ചെറിയ പോർഷൻസ് ഒക്കെ അതിൽ പാടിയിട്ടുണ്ട്. അപ്പൊ അന്നത്തെ തട്ടുപൊളിപ്പൻ പാട്ടാണ് നമ്മൾ ഇനി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു, സ്റ്റേ ട്യൂൺ.

മലയാള സിനിമയിൽ ആദ്യമായിട്ടൊരു ചൈനീസ് ട്യൂൺ പരീക്ഷിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഒരു വലിയൊരു ചാലഞ്ചിങ് കാര്യം ശരിക്കും ചെയ്തത് ഷിബു ചക്രവർത്തിയുടെ ഒരു കോൺസെപ്റ്റാണ്. ഈ ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അന്ന് കാലത്ത് മദ്രാസിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ ഇതുപോലെ ചൈനീസ് റെസ്റ്റോറൻറ്റുകളും അവിടുത്തെ ലൈറ്റിങ്ങും പേപ്പർ വർക്കുകളും പിന്നെ റെഡും ഗ്രീനും ചേർന്ന കുറേ ഒരു ആംബിയൻസ് ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ ഷിബു ചക്രവർത്തിക്ക് തോന്നുകയാണ് ഈ കോൺസെപ്റ്റ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു പാട്ട് നമ്മുടെ മലയാള സിനിമയിൽ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ ഏഴരക്കൂട്ടം എന്ന സിനിമയിൽ തന്നെ ഇല്ലിക്കാടും എന്ന് പറഞ്ഞ പാട്ട് വരുന്നത്. അപ്പോൾ അന്ന് അതൊരു ഒരു ചലഞ്ചിങ് കാര്യമായിരുന്നു, അതിന് പറ്റിയൊരു സെറ്റൊക്കെ കിട്ടിയപ്പോൾ ഒന്ന് നോക്കിയില്ല. കർണാടക സംഗീതത്തിൻ്റെ മോഹനരാഗം തന്നെയാണ് ശരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്, പക്ഷെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിറപ്പിച്ചപ്പോൾ അത് ചൈനീസായി എന്നാണ് ജോൺസൺ ഭാഷ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പാട്ടാണ് അടുത്തതായിട്ട് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ദിസ് ഇസ് അഹല്യ FM ആൻഡ് ദിസ് ഇസ് RJ ഹീറ വിത്ത് യു.

ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ കൂടെ 30 സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അല്ലെ. എസ് പൂവച്ചൽ ഖാദറും ജോൺസൺ മാഷും പണ്ട് ഇവരുടെ രണ്ടുപേരുടെയും കൂടെയുള്ള പേര് എഴുതി എഴുതി എഴുതി അവസാനം പൂവച്ചൽ ജോൺസൺ എന്ന് ടൈറ്റിൽ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്കാരുടെ വിചാരം പൂവച്ചൽ ജോൺസൺ എന്ന് പറയുന്ന അങ്ങനെ ഒരു വ്യക്തി ഉണ്ട് അല്ലെങ്കിൽ അതാണ് ശരിക്കുള്ള പേര് എന്നൊക്കെ തെറ്റിദ്ധരിച്ചതായിട്ട് പലപ്പോഴും ജോൺസൺ മാഷ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൈതപ്പുറം ജോൺസൺ അല്ലേ എന്ന് ആരോ ചോദിച്ചതായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടുപേരുടെ കൂട്ടുകെട്ടുകൾ വരുമ്പോൾ ഇത് ഒരാളാണോ പേര് മാറിപ്പോയതാണോ എന്നുള്ള കൺഫ്യൂഷൻസ് പലപ്പോഴും വന്നിട്ടുണ്ട്. അതാണ് ആ ടീമിന്റെ ഒരു ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് എന്ന് വേണം നമ്മൾ പറയാൻ. അപ്പൊ എന്തായാലും നമ്മളിനി അടുത്തത് കേൾക്കാൻ പോകുന്നത് ഏതോ ജന്മ കൽപ്പനയിൽ എന്ന് പറഞ്ഞ പാട്ടാണ്. ഒത്തിരി പേർക്ക് ജോൺസൺ മാഷിന്റെ ഇഷ്ടമുള്ള ഈ പാട്ട് നമ്മുടെ വാണി ജയറാമും ഉണ്ണിമേനോനും ചേർന്ന് പാടിയിട്ടുള്ളതാണ്. സോ നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ഇനി കേൾക്കാൻ പോകുന്നത് ആ പാട്ടാണ്. ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർജി ഹീരയാണ്. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM.

0: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.